സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശങ്കരനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ശങ്കരനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹരഹര ഹരഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹരഹര ഹരഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹരഹര സുബ്രഹ്മണ്യം ഹരഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹരഹര സുബ്രഹ്മണ്യം ഹരഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശരണ ഭവ സുബ്രഹ്മണ്യം ശ്രീശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശ്രീശരവണ ഭവ സുബ്രഹ്മണ്യം ശ്രീശരവണ ഭവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര